0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. വിദ്യാഭ്യാസ മേഖലയിൽ ഈശോസഭ വൈദികർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചും അവയ്ക്ക് നന്ദി പറഞ്ഞും ലിയോ 14-ാമൻ പാപ്പ അമേരിക്കയിലെ ഈശോസഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർക്ക് June 25 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച വേളയിൽ വിദ്യാഭ്യാസ രംഗത്തു നടത്തുന്ന ധന സമയ നിക്ഷേപങ്ങൾ പാവപ്പെട്ടവരെയും കുടിയേറ്റക്കാരെയും കൂടി സമൂഹത്തിൽ ഉൾച്ചേർക്കാനും അതുവഴി മെച്ചപ്പെട്ട ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് മുതൽക്കൂട്ടാകാനും ഉപകരിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പാവപ്പെട്ടവരുടെയും കുടിയേറ്റക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നിലവിളിയോട് പ്രതികരിക്കുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ട പാപ്പ ഒരുപാട് യുവജനങ്ങൾ നിരാശയിലാണ് കഴിയുന്നതെന്നും മെച്ചപ്പെട്ട ഒരു ഭാവി അവർ മുന്നിൽ കാണുന്നില്ലെന്നും പറഞ്ഞു. മറ്റുള്ളവരുടെ നന്മയും വളർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പരോപകാരികളായ മനുഷ്യരെ വളർത്തിയെടുക്കാൻ സാധിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധപിതാവ് പ്രത്യേകം അനുസ്മരിച്ചു. ആരോഗ്യപരിപാലന മേഖലയിൽ സമഗ്ര സമീപനമെന്ന പേരിൽ അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന നടത്തിയ കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചവർക്ക് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശം. സമൂഹത്തിൽ ഐക്യദാർഢ്യം വളർത്താനും രോഗികൾക്ക് സുവിശേഷാത്മക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ശുശ്രൂഷകൾ നൽകാനും പരിശുദ്ധപിതാവിന്റെ പേരിൽ ഒപ്പിട്ടയച്ച ഈ സന്ദേശത്തിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ആവശ്യപ്പെട്ടു. മാനസിക, ശാരീരിക, ആധ്യാത്മിക തലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്ക് രക്ഷ പകരുന്ന യേശുവിനെ ദൈവികനായ വൈദ്യനായാണ് തിരുവചനം അവതരിപ്പിക്കുന്നതെന്ന് കർദിനാൾ ഓർമ്മിപ്പിച്ചു. രോഗശാന്തിയിലൂടെ ആരോഗ്യം തിരികെ നൽകുന്ന യേശു മനുഷ്യന്റെ അവസാനിക്കാത്ത അന്തസ്സാണ് ഉയർത്തിക്കാണിക്കുന്നതെന്ന് കർദിനാൾ പരോളിൻ പരിശുദ്ധപിതാവിന്റെ പേരിൽ എഴുതി. പാവപ്പെട്ടവർക്കും ദുർബലർക്കും ദൈവത്തിന്റെ കരുണയും നന്മയും എത്തിച്ചുകൊടുക്കാനാകട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം ആശംസിച്ചു. സഹകരണത്തിന്റെയും സഹവാസത്തിന്റെയും മാർഗത്തിൽ പുതിയൊരു കാൽവയ്പുമായി വിവിധ മതങ്ങളുടെ ഇറ്റലിയിലെ പ്രാദേശിക നേതൃത്വങ്ങൾ മുൻപുതന്നെ ആരംഭിച്ച സംവാദങ്ങളുടെയും സമാധാനപൂർണമായ സഹവാസത്തിന്റെയും മാർഗം തുടരുന്നതിന്റെയും അത് ഔദ്യോഗികമാക്കുന്നതിന്റെയും ഭാഗമായി June 25 വ്യാഴാഴ്ച മതങ്ങൾ തമ്മിലുള്ള കരാറിലൊപ്പിട്ടതായി രാജ്യത്തെ കത്തോലിക്കാ മെത്രാൻ സമിതി അറിയിച്ചു. ഇറ്റലിയിലെ യഹൂദമതത്തിന്റെയും സിഖ്, ഹിന്ദു, മുസ്ലിം മതങ്ങളുടെയും എവഞ്ചേലിക്കൽ ഓർത്തഡോക്സ് കത്തോലിക്കാ സഭയുടെയും നേതൃത്വങ്ങളാണ് കരാറിൽ ഒപ്പിട്ടത്. രാഷ്ട്ര നേതൃത്വത്തിനു മുന്നിൽ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ളവർക്കും തുല്യ അന്തസ്സുറപ്പാക്കുകയാണ് ഈ കരാറിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. വടക്കുകിഴക്കൻ വെനിസ്വേലയിലെ ഗ്വൈരയിലുണ്ടായ വൻ ഭൂകമ്പങ്ങളിൽ 32 പേരെങ്കിലും മരണമടഞ്ഞതായും 700-ഓളം ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. June 24 ബുധനാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിയോടെ റിക്ടർ സ്കെയിലിൽ 7.2 7.5 രേഖപ്പെടുത്തിയ ഈ വൻ ഭൂകമ്പങ്ങളെ തുടർന്ന് രാജ്യത്തിന്റെ താൽക്കാലിക പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തുണ്ടായ ഈ ദുരന്തത്തിൽ അമേരിക്ക, കൊളംബിയ, ക്യൂബ, ഇക്വഡോർ, ഉറുഗ്വായ്, ഇന്ത്യ, ഇറ്റലി തുടങ്ങി അന്താരാഷ്ട്ര രംഗത്തുനിന്ന് വിവിധ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. രാജ്യതലസ്ഥാനമായ കരാക്കാസിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം കുട്ടികൾക്കെതിരായ 38,558 ഗുരുതര ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നും അതിൽ 35,558 ആക്രമണങ്ങളും ഉണ്ടായിട്ടുള്ളവയാണെന്ന് കണ്ടെത്തിയെന്നും യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസൽ. ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി June 25 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലാണ് ഇത്തരമൊരു പ്രസ്താവന സംഘടനാ നേതൃത്വം നടത്തിയത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിലാണ് കഴിഞ്ഞ വർഷത്തെ അപകടങ്ങളിൽ 70% ഇരകൾക്കും പരിക്കേറ്റിട്ടുള്ളതെന്നും സംഘടന വ്യക്തമാക്കി. ലോകത്തിന്റെ സംഘർഷഭരിത ഇടങ്ങളിൽ സഹായ സഹകരണങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തടസ്സങ്ങളും പ്രതിരോധവും ഉൾപ്പെടെ 8,000-ലധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്ന് യുണിസെഫ് തങ്ങളുടെ റിപ്പോർട്ടിൽ എഴുതി. എല്ലായിടങ്ങളിലും കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 2018 ലോക സമാധാന ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തെ അധികരിച്ചുള്ള ചിന്തകൾ കേൾക്കാം.

ഒന്നാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ടുവരെ സംഭവിച്ചതിനേക്കാൾ മൂന്നിരട്ടി മരണങ്ങൾക്ക് കാരണമായ ഇരുപതാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളെയാണ് ഇന്ന് ലോകം മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ താൽപര്യങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന കലാപങ്ങൾക്കാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയത്തിനുമപ്പുറം സ്വകാര്യ ആധിപത്യത്തിന്റെ വിപുലീകരണം സൃഷ്ടിച്ച സാമ്പത്തിക വൈരുദ്ധ്യങ്ങളും കലാപങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വിസ്മൃതിയിലാഴ്ത്തപ്പെടുന്ന യുദ്ധങ്ങൾ, ലാറ്റിനമേരിക്കയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ, മധ്യപൂർവേഷ്യയിലും യൂറോപ്പിലും നടക്കുന്ന ചേരിതിരിവുകളുടെ യുദ്ധങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സമാധാനം അന്വേഷിച്ചുകൊണ്ട് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടിവരുന്നവരുടെ സ്ഥിതി ഏറെ ദയനീയമാണ്. എന്നാൽ അവരെക്കുറിച്ച് ചിന്തിക്കുവാൻ ബന്ധപ്പെട്ടവർ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നത് സംശയാസ്പദമാണ്. യുദ്ധം ഉപയോഗശൂന്യമാണെന്നും സമാധാനം പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും എല്ലാ രാജ്യങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച പാപ്പായാണ് ഒൻപതാം പിയൂസ് പാപ്പ. ഇതാണ് അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ചുള്ള പഠനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മധ്യസ്ഥരെ ഉൾക്കൊള്ളിക്കുവാനും അദ്ദേഹത്തിന്റെ കാലത്ത് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഒരുമിച്ച് റോമിൽ നടത്തിയ ചരിത്ര പരിശ്രമങ്ങൾ. തുടർന്ന് ഈ പരിശ്രമങ്ങൾ ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ കാലത്ത് രാഷ്ട്രീയ സമാധാനമെന്ന വിശാലമായ ആശയം നടപ്പിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന് അന്താരാഷ്ട്ര രംഗത്ത് സമാധാന സ്ഥാപകരെന്ന നിലയിൽ വിശ്വാസ്യത ലഭിക്കുവാൻ തുടങ്ങിയത്. തുടർന്ന് 1917 യുദ്ധത്തിൽ ഏർപ്പെട്ടവർക്ക് ബെനഡിക്ട് പതിനഞ്ചാമൻ ഉയർത്തിക്കൊണ്ടുവന്ന സമാധാന പദ്ധതികൾ വൻ ശക്തികൾ തടസ്സപ്പെടുത്തിയെങ്കിലും നയതന്ത്ര മേഖലയിൽ അദ്ദേഹം സമാധാനത്തിന്റെ പാപ്പ എന്ന് അറിയപ്പെടുന്നു. തുടർന്ന് 12 പിയൂസ് പാപ്പ, ജോൺ 23 പാപ്പ, പോൾ 6 പാപ്പ എന്നിങ്ങനെ വിവിധ പരിശുദ്ധ പിതാക്കന്മാർ യുദ്ധത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ സമാധാനത്തിലേക്കുള്ള വഴിയിൽ ലോകജനതയെ നയിച്ചതിൽ പ്രധാന പങ്കുകൾ വഹിക്കുന്നു. പോൾ 6 പാപ്പ 1965 ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ സന്ദേശത്തിൽ മുഴങ്ങിക്കേട്ട വാചകം ഇതായിരുന്നു: ഇനിയൊരിക്കലും ആരും യുദ്ധം ചെയ്യരുതേ. ഒരുപക്ഷെ ലോകമഹായുദ്ധങ്ങളുടെ ഭീകരത തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയെന്ന നിലയിൽ ഇനിയും ജനതയെ അനാഥരാക്കാതിരിക്കുവാനുള്ള പാപ്പായുടെ അഭ്യർത്ഥനയായിരുന്നു അത്. സമാധാനം ആത്മീയതയുടെ ഭാഗമെന്നായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തെ ലോകസമാധാന ദിനം ആഘോഷിക്കണമെന്നുള്ള തീരുമാനത്തിലേക്കെത്തിച്ചത്. കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ ഈ സമാധാന ദിനത്തിൽ പാപ്പാമാരുടെ സന്ദേശങ്ങൾ കത്തോലിക്കർക്ക് മാത്രമല്ല, മറിച്ച് ലോകത്തിലുള്ള എല്ലാവർക്കുമുള്ള ഒരു ക്ഷണമാണ്. സമാധാനത്തിനുവേണ്ടി ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും. ജോൺ പോൾ 2 പാപ്പായും വിവിധ ലോകരാജ്യങ്ങളിലേക്കുള്ള തന്റെ യാത്രകളിൽ ഉയർത്തിക്കാണിച്ചിരുന്നത് മതങ്ങൾ തമ്മിലുള്ള സൌഹൃദവും സമാധാന പ്രവർത്തനങ്ങളും ആയിരുന്നു എന്നതിന് കാലം തന്നെ സാക്ഷി. തുടർന്ന് 2008 ഒക്ടോബർ 18 ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ബെനഡിക്ട് 16 പാപ്പായും എല്ലാവരെയും സംരക്ഷിക്കുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് സമാധാനം ഓരോ മേഖലകളിലും കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത അടിവരയിട്ടു പറഞ്ഞു. ശേഷം ഫ്രാൻസിസ് പാപ്പായും സാമൂഹിക ചുറ്റുപാടുകളിൽ സമാധാനം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയെ എടുത്തു പറയുന്നു. സമാധാനം എന്ന വിഷയത്തിൽ സഭയുടെ മഹത്തായ ദൌത്യത്തോട് ഫ്രാൻസിസ് പാപ്പ ഒരു പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തന്റെ സന്ദേശങ്ങളിൽ അടിവരയിടുന്ന സമാധാനത്തിനുവേണ്ടിയുള്ള ആഹ്വാനങ്ങൾ. ഇപ്രകാരം ഫ്രാൻസിസ് പാപ്പ കാലഘട്ടത്തിന് ഉതകും വിധം നൽകിയ സമാധാന സന്ദേശങ്ങളിൽ ഒന്നാണ് 2018 നൽകിയ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും അവരുടെ സമാധാന അന്വേഷണത്തെയും കുറിച്ചുള്ളത്. കുടിയേറ്റക്കാരും അഭയാർത്ഥികളും സമാധാനം തേടിയുള്ള പുരുഷന്മാരും സ്ത്രീകളും എന്നുള്ള ശീർഷകമായിരുന്നു ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശത്തിന് നൽകിയത്. സമാധാനം കൊതിക്കുന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുന്നതിനും സമന്വയിപ്പിക്കുന്നതിനുമുള്ള മൂർത്തമായ നടപടികളെ പിന്തുണയ്ക്കുവാനും പ്രത്യാശ പുലർത്തുവാനും പാപ്പ തന്റെ സന്ദേശത്തിലൂടെ എല്ലാവരെയും ക്ഷണിക്കുന്നു. സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, നൈജീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സായുധ സംഘടനകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പലായനം ചെയ്യുന്ന അഭയാർത്ഥികളെയും US മെക്സിക്കോ അതിർത്തിയിൽ ആയിരക്കണക്കിന് ദരിദ്രരായ മധ്യ അമേരിക്കക്കാരെയും മെക്സിക്കോക്കാരെയും US പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാനുള്ള പരിശ്രമങ്ങളെയും കാലഘട്ടം അടയാളപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ആഹ്വാന സന്ദേശം നാം വായിക്കുന്നത്. അന്ന് ലോകത്തിലുണ്ടായിരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം 250,000+ അവരിൽ 22.5 ആളുകൾ അഭയാർത്ഥികളും
സമാധാനത്തിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയവരുടെ നിലവിളിയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഈ സന്ദേശത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾക്കായി ഹൃദയം മാത്രം തുറന്നാൽ പോരാ എന്ന് നമുക്കറിയാം. നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വീണ്ടും ഒരു സുരക്ഷിത ഭവനത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്നതിന് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കരുണയല്ലാതെ പ്രവൃത്തികളിൽ ഉൾച്ചേർക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം അഭയാർത്ഥികൾ എന്നൊരു ചോദ്യം നാം ചോദിച്ചേക്കാം. യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, വംശഹത്യകൾ, വംശീയ ഉന്മൂലനം എന്നിവയുടെ അനന്തരഫലങ്ങളിൽ അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ച കാലഘട്ടമാണ് ഇരുപതാം നൂറ്റാണ്ടെന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കണ്ടെത്തലുകൾ ഇന്നും ശരിവയ്ക്കുന്ന തരത്തിലാണ് പരിതസ്ഥിതികളെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. കൂടെ മെച്ചപ്പെട്ട ജീവിതത്തിനായുള്ള ആഗ്രഹവും മറ്റ് ഇടങ്ങളിലേക്ക് ആഗ്രഹത്തിനെതിരായി ചേക്കേറുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. പാരിസ്ഥിതിക തകർച്ചയാൽ രൂക്ഷമായ ദാരിദ്ര്യത്തിൽ നിന്നും പലായനം ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ വർദ്ധനവും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കടന്നു ചെല്ലുന്ന ദേശങ്ങളിൽ നിലനിൽക്കുന്ന പൊതു അഭിപ്രായങ്ങൾ അഭയാർത്ഥികളുടെ നേരെ കണ്ണടയ്ക്കുന്നതിൽ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന കാര്യവും പാപ്പ മറച്ചുവെക്കുന്നില്ല. മാനവികതയെ അവഗണിക്കുന്നതും ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സമാധാനം കെട്ടിപ്പടുക്കുന്നതിനു പകരം അക്രമം, വംശീയ വിവേചനം, അന്യമത വിദ്വേഷം എന്നിവ മനുഷ്യ മനസ്സുകളിൽ വിതയ്ക്കുന്നു. ഇവയെല്ലാം ഇന്ന് വലിയ ഭീഷണികളാണ് ഉയർത്തുന്നത്. സമാധാനത്തിനുവേണ്ടി കടന്നുവരുന്ന ജനതയുടെ മേൽ സാഹോദര്യത്തിന്റെ അനുകമ്പയോടെ സ്വീകാര്യതയുടെ മധുരം നുകരുവാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാനുള്ള വിശ്വാസത്തിന്റെ ഒരു ദൃഷ്ടിയിലേക്കാണ് പാപ്പ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. അഭയാർത്ഥികളായി എത്തുന്നവരുടെ കഴിവുകളെയും താൽപര്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തി സഹായിക്കുകയാണെങ്കിൽ സ്വീകരിക്കുന്ന രാഷ്ട്രത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ കാതലായ മാറ്റങ്ങളുണ്ടാകുമെന്നും പാപ്പ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ നന്മകളെ തിരിച്ചറിയുവാനുള്ള യേശുവിന്റെ ആഹ്വാനം തന്നെയാണ് ഫ്രാൻസിസ് പാപ്പായും ഇവിടെ പുതുക്കുന്നത്. തുടർന്ന് ഫ്രാൻസിസ് പാപ്പ നാല് പ്രവർത്തന മാർഗങ്ങളും നൽകുന്നുണ്ട്. ഒന്ന്, സ്വീകരിക്കുക എന്നതാണ്. അഭയാർത്ഥികൾക്ക് നിയമപരമായ പ്രവേശനത്തിനുള്ള സാധ്യതകൾ വിപുലീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഇത് ഓർമ്മിപ്പിക്കുന്നു. അവരെ പീഡനവും അക്രമവും കാത്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തള്ളിക്കളയരുതെന്നുള്ള അഭ്യർത്ഥനയാണ് ഫ്രാൻസിസ് പാപ്പ നൽകുന്നത്. രണ്ട്, സംരക്ഷിക്കുക എന്നതാണ്. അഭയവും സുരക്ഷിതത്വവും തേടി യഥാർത്ഥ അപകടത്തിൽ നിന്നും പലായനം ചെയ്യുന്നവരുടെ അലംഘനീയമായ അന്തസ് തിരിച്ചറിയുവാനും സംരക്ഷിക്കുവാനും ഓരോ സമൂഹത്തിനും കടമയുണ്ട് എന്ന് ഫ്രാൻസിസ് പാപ്പ അടിവരയിട്ട് പറയുന്നു. ആർക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകുവാൻ ധാർമ്മികമായി സാധിക്കുകയില്ല എന്ന വസ്തുത പാപ്പ അടിവരയിട്ട് പറയുന്നു. മൂന്ന്, പിന്തുണയ്ക്കുക എന്നതാണ്. സുവിശേഷത്തിൽ നല്ല സമരിയാക്കാരനെ പോലെ വീണുകിടക്കുന്നവന്റെ ജീവിതത്തിനും ജീവനും മേൽ തുടർന്നും കാണിക്കുന്ന ഒരു വലിയ പിന്തുണ ഇതാണ് ഫ്രാൻസിസ് പാപ്പ അടിവരയിടുന്നത്. അതായത്, അഭയാർത്ഥികളുടെ സമഗ്രമായ മനുഷ്യ വികസനത്തെ പിന്തുണയ്ക്കുക എന്നാണ് ഇതിനർത്ഥം. നാലാമത് ഫ്രാൻസിസ് പാപ്പ വയ്ക്കുന്ന നിർദ്ദേശം സംയോജനത്തിന്റേതാണ്. സമൂഹ ജീവിതത്തിൽ പരിപൂർണമായി ഉൾചേരുവാൻ അവരെ അനുവദിക്കുക, മതിലുകൾ പണിയാതെ പാലങ്ങൾ നിർമ്മിക്കുക എന്ന പാപ്പായുടെ ആശയങ്ങൾ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ നിർദ്ദേശം. ഇവയ്ക്കെല്ലാം പാപ്പ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ സന്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, സംഭാഷണവും രണ്ട്, ഏകോപനവും. ഈ രണ്ട് കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സഭയ്ക്കുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും പാപ്പ അടിവരയിട്ട് പറയുന്നു. സമാധാനമുള്ള ഒരു ലോകം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സഭ മുന്നിട്ടിറങ്ങണമെന്ന് പാപ്പ പറയുന്നു. ഇപ്രകാരം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത പൊതുഭവനം എല്ലാവർക്കുമായി സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലാപനം അഭിജിത്ത് കൊല്ലം.

ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം. പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. വിദ്യാഭ്യാസ മേഖലയിൽ ഈശോസഭാ വൈദികർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചും അവയ്ക്ക് നന്ദി പറഞ്ഞും ലിയോ 14-ാമൻ പാപ്പ. അമേരിക്കയിലെ ഈശോസഭാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർക്ക് ജൂൺ 25 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച വേളയിൽ വിദ്യാഭ്യാസ രംഗത്തു നടത്തുന്ന ധന സമയ നിക്ഷേപങ്ങൾ പാവപ്പെട്ടവരെയും കുടിയേറ്റക്കാരെയും കൂടി സമൂഹത്തിൽ ഉൾച്ചേർക്കാനും അതുവഴി മെച്ചപ്പെട്ട ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് മുതൽക്കൂട്ടാകാനും ഉപകരിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പാവപ്പെട്ടവരുടെയും കുടിയേറ്റക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നിലവിളിയോട് പ്രതികരിക്കുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ട പാപ്പ ഒരുപാട് യുവജനങ്ങൾ നിരാശയിലാണ് കഴിയുന്നതെന്നും മെച്ചപ്പെട്ട ഒരു ഭാവി അവർ മുന്നിൽ കാണുന്നില്ലെന്നും പറഞ്ഞു. മറ്റുള്ളവരുടെ നന്മയും വളർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പരോപകാരികളായ മനുഷ്യരെ വളർത്തിയെടുക്കാൻ സാധിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധപിതാവ് പ്രത്യേകം അനുസ്മരിച്ചു. ആരോഗ്യപരിപാലന മേഖലയിൽ സമഗ്ര സമീപനമെന്ന പേരിൽ അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന നടത്തിയ കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചവർക്ക് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശം. സമൂഹത്തിൽ ഐക്യദാർഢ്യം വളർത്താനും രോഗികൾക്ക് സുവിശേഷാത്മക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ശുശ്രൂഷകൾ നൽകാനും പരിശുദ്ധപിതാവിന്റെ പേരിൽ ഒപ്പിട്ടയച്ച ഈ സന്ദേശത്തിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ആവശ്യപ്പെട്ടു. മാനസിക, ശാരീരിക, ആധ്യാത്മിക തലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്ക് രക്ഷ പകരുന്ന യേശുവിനെ ദൈവികനായ വൈദ്യനായാണ് തിരുവചനം അവതരിപ്പിക്കുന്നതെന്ന് കർദിനാൾ ഓർമ്മിപ്പിച്ചു. രോഗശാന്തിയിലൂടെ ആരോഗ്യം തിരികെ നൽകുന്ന യേശു മനുഷ്യന്റെ അവസാനിക്കാത്ത അന്തസ്സാണ് ഉയർത്തിക്കാണിക്കുന്നതെന്ന് കർദിനാൾ പരോളിൻ പരിശുദ്ധപിതാവിന്റെ പേരിൽ എഴുതി. പാവപ്പെട്ടവർക്കും ദുർബലർക്കും ദൈവത്തിന്റെ കരുണയും നന്മയും എത്തിച്ചുകൊടുക്കാനാകട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം ആശംസിച്ചു. സഹകരണത്തിന്റെയും സഹവാസത്തിന്റെയും മാർഗത്തിൽ പുതിയൊരു കാൽവയ്പുമായി വിവിധ മതങ്ങളുടെ ഇറ്റലിയിലെ പ്രാദേശിക നേതൃത്വങ്ങൾ മുൻപുതന്നെ ആരംഭിച്ച സംവാദങ്ങളുടെയും സമാധാനപൂർണമായ സഹവാസത്തിന്റെയും മാർഗം തുടരുന്നതിന്റെയും അത് ഔദ്യോഗികമാക്കുന്നതിന്റെയും ഭാഗമായി ജൂൺ 25 വ്യാഴാഴ്ച മതങ്ങൾ തമ്മിലുള്ള കരാറിലൊപ്പിട്ടതായി രാജ്യത്തെ കത്തോലിക്കാ മെത്രാൻ സമിതി അറിയിച്ചു. ഇറ്റലിയിലെ യഹൂദമതത്തിന്റെയും സിഖ്, ഹിന്ദു, മുസ്ലിം മതങ്ങളുടെയും എവഞ്ചേലിക്കൽ ഓർത്തഡോക്സ് കത്തോലിക്കാ സഭയുടെയും നേതൃത്വങ്ങളാണ് കരാറിൽ ഒപ്പിട്ടത്. രാഷ്ട്ര നേതൃത്വത്തിനു മുന്നിൽ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ളവർക്കും തുല്യ അന്തസ്സുറപ്പാക്കുകയാണ് ഈ കരാറിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. വടക്കുകിഴക്കൻ വെനിസ്വേലയിലെ ഗ്വൈരയിലുണ്ടായ വൻ ഭൂകമ്പങ്ങളിൽ 32 പേരെങ്കിലും മരണമടഞ്ഞതായും 700-ഓളം ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജൂൺ 24 ബുധനാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിയോടെ റിക്ടർ സ്കെയിലിൽ 7.2 7.5 രേഖപ്പെടുത്തിയ ഈ വൻ ഭൂകമ്പങ്ങളെ തുടർന്ന് രാജ്യത്തിന്റെ താൽക്കാലിക പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് രാജ്യത്ത് ദേശീയ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തുണ്ടായ ഈ ദുരന്തത്തിൽ അമേരിക്ക, കൊളംബിയ, ക്യൂബ, ഇക്വഡോർ, ഉറുഗ്വായ്, ഇന്ത്യ, ഇറ്റലി തുടങ്ങി അന്താരാഷ്ട്ര രംഗത്തുനിന്ന് വിവിധ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. രാജ്യതലസ്ഥാനമായ കരാക്കാസിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം കുട്ടികൾക്കെതിരായ 38,558 ഗുരുതര ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നും അതിൽ 35,558 ആക്രമണങ്ങളും ഉണ്ടായിട്ടുള്ളവയാണെന്ന് കണ്ടെത്തിയെന്നും യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസൽ. ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി ജൂൺ

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 2018 ലോകസമാധാന ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തെ അധികരിച്ചുള്ള ചിന്തകൾ കേൾക്കാം.

ഒന്നാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ടുവരെ സംഭവിച്ചതിനേക്കാൾ മൂന്നിരട്ടി മരണങ്ങൾക്ക് കാരണമായ ഇരുപതാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളെയാണ് ഇന്ന് ലോകം മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ താൽപര്യങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന കലാപങ്ങൾക്കാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയത്തിനുമപ്പുറം സ്വകാര്യ ആധിപത്യത്തിന്റെ വിപുലീകരണം സൃഷ്ടിച്ച സാമ്പത്തിക വൈരുദ്ധ്യങ്ങളും കലാപങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വിസ്മൃതിയിലാഴ്ത്തപ്പെടുന്ന യുദ്ധങ്ങൾ, ലാറ്റിനമേരിക്കയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ, മധ്യപൂർവേഷ്യയിലും യൂറോപ്പിലും നടക്കുന്ന ചേരിതിരിവുകളുടെ യുദ്ധങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സമാധാനം അന്വേഷിച്ചുകൊണ്ട് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടിവരുന്നവരുടെ സ്ഥിതി ഏറെ ദയനീയമാണ്. എന്നാൽ അവരെക്കുറിച്ച് ചിന്തിക്കുവാൻ ബന്ധപ്പെട്ടവർ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നത് സംശയാസ്പദമാണ്. യുദ്ധം ഉപയോഗശൂന്യമാണെന്നും സമാധാനം പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും എല്ലാ രാജ്യങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച പാപ്പായാണ് ഒൻപതാം പിയൂസ് പാപ്പ. ഇതാണ് അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ചുള്ള പഠനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മധ്യസ്ഥരെ ഉൾക്കൊള്ളിക്കുവാനും അദ്ദേഹത്തിന്റെ കാലത്ത് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഒരുമിച്ച് റോമിൽ നടത്തിയ ചരിത്ര പരിശ്രമങ്ങൾ. തുടർന്ന് ഈ പരിശ്രമങ്ങൾ ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ കാലത്ത് രാഷ്ട്രീയ സമാധാനമെന്ന വിശാലമായ ആശയം നടപ്പിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന് അന്താരാഷ്ട്ര രംഗത്ത് സമാധാന സ്ഥാപകരെന്ന നിലയിൽ വിശ്വാസ്യത ലഭിക്കുവാൻ തുടങ്ങിയത്. തുടർന്ന് 1917 യുദ്ധത്തിൽ ഏർപ്പെട്ടവർക്ക് ബെനഡിക്ട് പതിനഞ്ചാമൻ ഉയർത്തിക്കൊണ്ടുവന്ന സമാധാന പദ്ധതികൾ വൻ ശക്തികൾ തടസ്സപ്പെടുത്തിയെങ്കിലും നയതന്ത്ര മേഖലയിൽ അദ്ദേഹം സമാധാനത്തിന്റെ പാപ്പ എന്ന് അറിയപ്പെടുന്നു. തുടർന്ന് 12 പിയൂസ് പാപ്പ, ജോൺ 23 പാപ്പ, പോൾ 6 പാപ്പ എന്നിങ്ങനെ വിവിധ പരിശുദ്ധ പിതാക്കന്മാർ യുദ്ധത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ സമാധാനത്തിലേക്കുള്ള വഴിയിൽ ലോകജനതയെ നയിച്ചതിൽ പ്രധാന പങ്കുകൾ വഹിക്കുന്നു. പോൾ 6 പാപ്പ 1965 ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ സന്ദേശത്തിൽ മുഴങ്ങിക്കേട്ട വാചകം ഇതായിരുന്നു: ഇനിയൊരിക്കലും ആരും യുദ്ധം ചെയ്യരുതേ. ഒരുപക്ഷെ ലോകമഹായുദ്ധങ്ങളുടെ ഭീകരത തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയെന്ന നിലയിൽ ഇനിയും ജനതയെ അനാഥരാക്കാതിരിക്കുവാനുള്ള പാപ്പായുടെ അഭ്യർത്ഥനയായിരുന്നു അത്. സമാധാനം ആത്മീയതയുടെ ഭാഗമെന്നായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തെ ലോകസമാധാന ദിനം ആഘോഷിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത്. കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ ഈ സമാധാന ദിനത്തിൽ പാപ്പാമാരുടെ സന്ദേശങ്ങൾ കത്തോലിക്കർക്ക് മാത്രമല്ല, മറിച്ച് ലോകത്തിലുള്ള എല്ലാവർക്കുമുള്ള ഒരു ക്ഷണമാണ്. സമാധാനത്തിനുവേണ്ടി ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും. ജോൺ പോൾ 2 പാപ്പായും വിവിധ ലോകരാജ്യങ്ങളിലേക്കുള്ള തന്റെ യാത്രകളിൽ ഉയർത്തിക്കാണിച്ചിരുന്നത് മതങ്ങൾ തമ്മിലുള്ള സൌഹൃദവും സമാധാന പ്രവർത്തനങ്ങളും ആയിരുന്നു എന്നതിന് കാലം തന്നെ സാക്ഷി. തുടർന്ന് 2008 ഒക്ടോബർ 18 ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ബെനഡിക്ട് 16 പാപ്പായും എല്ലാവരെയും സംരക്ഷിക്കുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് സമാധാനം ഓരോ മേഖലകളിലും കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത അടിവരിയിട്ടു പറഞ്ഞു. ശേഷം ഫ്രാൻസിസ് പാപ്പായും സാമൂഹിക ചുറ്റുപാടുകളിൽ സമാധാനം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയെ എടുത്തു പറയുന്നു. സമാധാനം എന്ന വിഷയത്തിൽ സഭയുടെ മഹത്തായ ദൌത്യത്തോട് ഫ്രാൻസിസ് പാപ്പ ഒരു പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തന്റെ സന്ദേശങ്ങളിൽ അടിവരയിടുന്ന സമാധാനത്തിനുവേണ്ടിയുള്ള ആഹ്വാനങ്ങൾ. ഇപ്രകാരം ഫ്രാൻസിസ് പാപ്പ കാലഘട്ടത്തിന് ഉതകും വിധം നൽകിയ സമാധാന സന്ദേശങ്ങളിൽ ഒന്നാണ് 2018 നൽകിയ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും അവരുടെ സമാധാന അന്വേഷണത്തെയും കുറിച്ചുള്ളത്. കുടിയേറ്റക്കാരും അഭയാർത്ഥികളും സമാധാനം തേടിയുള്ള പുരുഷന്മാരും സ്ത്രീകളും എന്നുള്ള ശീർഷകമായിരുന്നു ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശത്തിന് നൽകിയത്. സമാധാനം കൊതിക്കുന്ന സഹോദരിമാരെയും

സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുന്നതിനും സമന്വയിപ്പിക്കുന്നതിനുമുള്ള മൂർത്തമായ നടപടികളെ പിന്തുണയ്ക്കുവാനും പ്രത്യാശ പുലർത്തുവാനും പാപ്പ തന്റെ സന്ദേശത്തിലൂടെ എല്ലാവരെയും ക്ഷണിക്കുന്നു. സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, നൈജീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സായുധ സംഘടനകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പലായനം ചെയ്യുന്ന അഭയാർത്ഥികളെയും US മെക്സിക്കോ അതിർത്തിയിൽ ആയിരക്കണക്കിന് ദരിദ്രരായ മധ്യ അമേരിക്കക്കാരെയും മെക്സിക്കോക്കാരെയും US പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാനുള്ള പരിശ്രമങ്ങളെയും കാലഘട്ടം അടയാളപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ആഹ്വാന സന്ദേശം നാം വായിക്കുന്നത്. അന്ന് ലോകത്തിലുണ്ടായിരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം 250 ദശലക്ഷത്തിലധികമായിരുന്നു. അവരിൽ 22.5 ദശലക്ഷം ആളുകൾ അഭയാർത്ഥികളും. സമാധാനത്തിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയവരുടെ നിലവിളിയാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ സന്ദേശത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾക്കായി ഹൃദയം മാത്രം തുറന്നാൽ പോരാ എന്ന് നമുക്കറിയാം. നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് വീണ്ടും ഒരു സുരക്ഷിത ഭവനത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്നതിന് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കരുണയല്ലാതെ പ്രവൃത്തികളിൽ ഉൾച്ചേർക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം അഭയാർത്ഥികൾ എന്നൊരു ചോദ്യം നാം ചോദിച്ചേക്കാം. യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, വംശഹത്യകൾ, വംശീയ ഉന്മൂലനം എന്നിവയുടെ അനന്തരഫലങ്ങളിൽ അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ച കാലഘട്ടമാണ് 20-ാം നൂറ്റാണ്ടെന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കണ്ടെത്തലുകൾ ഇന്നും ശരിവയ്ക്കുന്ന തരത്തിലാണ് പരിതസ്ഥിതികളെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. കൂടെ മെച്ചപ്പെട്ട ജീവിതത്തിനായുള്ള ആഗ്രഹവും മറ്റ് ഇടങ്ങളിലേക്ക് ആഗ്രഹത്തിനെതിരായി ചേക്കേറുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. പാരിസ്ഥിതിക തകർച്ചയാൽ രൂക്ഷമായ ദാരിദ്ര്യത്തിൽ നിന്നും പലായനം ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ വർദ്ധനവും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കടന്നു ചെല്ലുന്ന ദേശങ്ങളിൽ നിലനിൽക്കുന്ന പൊതു അഭിപ്രായങ്ങൾ അഭയാർത്ഥികളുടെ നേരെ കണ്ണടയ്ക്കുന്നതിൽ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന കാര്യവും പാപ്പ മറച്ചുവെക്കുന്നില്ല. മാനവികതയെ അവഗണിക്കുന്നതും ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സമാധാനം കെട്ടിപ്പടുക്കുന്നതിന് പകരം അക്രമം, വംശീയ വിവേചനം, അന്യമത വിദ്വേഷം എന്നിവ മനുഷ്യ മനസ്സുകളിൽ വിതയ്ക്കുന്നു. ഇവയെല്ലാം ഇന്ന് വലിയ ഭീഷണികളാണ് ഉയർത്തുന്നത്. സമാധാനത്തിനുവേണ്ടി കടന്നുവരുന്ന ജനതയുടെ മേൽ സാഹോദര്യത്തിന്റെ അനുകമ്പയോടെ സ്വീകാര്യതയുടെ മധുരം നുകരുവാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാനുള്ള വിശ്വാസത്തിന്റെ ഒരു ദൃഷ്ടിയിലേക്കാണ് പാപ്പ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. അഭയാർത്ഥികളായി എത്തുന്നവരുടെ കഴിവുകളെയും താൽപ്പര്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തി സഹായിക്കുകയാണെങ്കിൽ സ്വീകരിക്കുന്ന രാഷ്ട്രത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ കാതലായ മാറ്റങ്ങളുണ്ടാകുമെന്നും പാപ്പ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ നന്മകളെ തിരിച്ചറിയുവാനുള്ള യേശുവിന്റെ ആഹ്വാനം തന്നെയാണ് ഫ്രാൻസിസ് പാപ്പായും ഇവിടെ പുതുക്കുന്നത്. തുടർന്ന് ഫ്രാൻസിസ് പാപ്പ 4 പ്രവർത്തന മാർഗങ്ങളും നൽകുന്നുണ്ട്. 1, സ്വീകരിക്കുക എന്നതാണ്. അഭയാർത്ഥികൾക്ക് നിയമപരമായ പ്രവേശനത്തിനുള്ള സാധ്യതകൾ വിപുലീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഇത് ഓർമ്മിപ്പിക്കുന്നു. അവരെ പീഡനവും അക്രമവും കാത്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തള്ളിക്കളയരുതെന്നുള്ള അഭ്യർത്ഥനയാണ് ഫ്രാൻസിസ് പാപ്പ നൽകുന്നത്. 2, സംരക്ഷിക്കുക എന്നതാണ്. അഭയവും സുരക്ഷിതത്വവും തേടി യഥാർത്ഥ അപകടത്തിൽ നിന്നും പലായനം ചെയ്യുന്നവരുടെ അലംഘനീയമായ അന്തസ് തിരിച്ചറിയുവാനും സംരക്ഷിക്കുവാനും ഓരോ സമൂഹത്തിനും കടമയുണ്ട് എന്ന് ഫ്രാൻസിസ് പാപ്പ അടിവരയിട്ട് പറയുന്നു. ആർക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകുവാൻ ധാർമ്മികമായി സാധിക്കുകയില്ല എന്ന വസ്തുത പാപ്പ അടിവരയിട്ട് പറയുന്നു. 3, പിന്തുണയ്ക്കുക എന്നതാണ്. സുവിശേഷത്തിൽ നല്ല സമരിയാക്കാരനെ പോലെ വീണുകിടക്കുന്നവന്റെ ജീവിതത്തിനും ജീവനും മേൽ തുടർന്നും കാണിക്കുന്ന ഒരു വലിയ പിന്തുണ ഇതാണ് ഫ്രാൻസിസ് പാപ്പ അടിവരയിടുന്നത്. അതായത്, അഭയാർത്ഥികളുടെ സമഗ്രമായ മനുഷ്യ വികസനത്തെ പിന്തുണയ്ക്കുക എന്നാണ് ഇതിനർത്ഥം. 4, ഫ്രാൻസിസ് പാപ്പ വയ്ക്കുന്ന നിർദ്ദേശം സംയോജനത്തിന്റേതാണ്. സമൂഹ ജീവിതത്തിൽ പരിപൂർണമായി ഉൾചേരുവാൻ അവരെ അനുവദിക്കുക, മതിലുകൾ പണിയാതെ പാലങ്ങൾ നിർമ്മിക്കുക എന്ന പാപ്പായുടെ ആശയങ്ങൾ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ നിർദ്ദേശം. ഇവയ്ക്കെല്ലാം പാപ്പ ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങൾ സന്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ട്. 1, സംഭാഷണവും 2, ഏകോപനവും. ഈ 2 കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സഭയ്ക്കുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും പാപ്പ അടിവരയിട്ട് പറയുന്നു. സമാധാനമുള്ള ഒരു ലോകം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സഭ മുന്നിട്ടിറങ്ങണമെന്ന് പാപ്പ പറയുന്നു. ഇപ്രകാരം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത പൊതുഭവനം എല്ലാവർക്കുമായി സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലാപനം അഭിജിത്ത് കൊല്ലം.

ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം. പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. വിദ്യാഭ്യാസ മേഖലയിൽ ഈശോസഭ വൈദികർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചും അവയ്ക്ക് നന്ദി പറഞ്ഞും ലിയോ 14-ാമൻ പാപ്പ അമേരിക്കയിലെ ഈശോസഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർക്ക് ജൂൺ 25 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച വേളയിൽ വിദ്യാഭ്യാസ രംഗത്തു നടത്തുന്ന ധന സമയ നിക്ഷേപങ്ങൾ പാവപ്പെട്ടവരെയും കുടിയേറ്റക്കാരെയും കൂടി സമൂഹത്തിൽ ഉൾച്ചേർക്കാനും അതുവഴി മെച്ചപ്പെട്ട ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് മുതൽക്കൂട്ടാകാനും ഉപകരിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പാവപ്പെട്ടവരുടെയും കുടിയേറ്റക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നിലവിളിയോട് പ്രതികരിക്കുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ട പാപ്പ ഒരുപാട് യുവജനങ്ങൾ നിരാശയിലാണ് കഴിയുന്നതെന്നും മെച്ചപ്പെട്ട ഒരു ഭാവി അവർ മുന്നിൽ കാണുന്നില്ലെന്നും പറഞ്ഞു. മറ്റുള്ളവരുടെ നന്മയും വളർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പരോപകാരികളായ മനുഷ്യരെ വളർത്തിയെടുക്കാൻ സാധിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധപിതാവ് പ്രത്യേകം അനുസ്മരിച്ചു. ആരോഗ്യപരിപാലന മേഖലയിൽ സമഗ്ര സമീപനമെന്ന പേരിൽ അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന നടത്തിയ കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചവർക്ക് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശം. സമൂഹത്തിൽ ഐക്യദാർഢ്യം വളർത്താനും രോഗികൾക്ക് സുവിശേഷാത്മക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ശുശ്രൂഷകൾ നൽകാനും പരിശുദ്ധപിതാവിന്റെ പേരിൽ ഒപ്പിട്ടയച്ച ഈ സന്ദേശത്തിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ആവശ്യപ്പെട്ടു. മാനസിക, ശാരീരിക, ആധ്യാത്മിക തലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്ക് രക്ഷ പകരുന്ന യേശുവിനെ ദൈവികനായ വൈദ്യനായാണ് തിരുവചനം അവതരിപ്പിക്കുന്നതെന്ന് കർദിനാൾ ഓർമ്മിപ്പിച്ചു. രോഗശാന്തിയിലൂടെ ആരോഗ്യം തിരികെ നൽകുന്ന യേശു മനുഷ്യന്റെ അവസാനിക്കാത്ത അന്തസ്സാണ് ഉയർത്തിക്കാണിക്കുന്നതെന്ന് കർദിനാൾ പരോളിൻ പരിശുദ്ധപിതാവിന്റെ പേരിൽ എഴുതി. പാവപ്പെട്ടവർക്കും ദുർബലർക്കും ദൈവത്തിന്റെ കരുണയും നന്മയും എത്തിച്ചുകൊടുക്കാനാകട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം ആശംസിച്ചു. സഹകരണത്തിന്റെയും സഹവാസത്തിന്റെയും മാർഗത്തിൽ പുതിയൊരു കാൽവയ്പുമായി വിവിധ മതങ്ങളുടെ ഇറ്റലിയിലെ പ്രാദേശിക നേതൃത്വങ്ങൾ മുൻപുതന്നെ ആരംഭിച്ച സംവാദങ്ങളുടെയും സമാധാനപൂർണമായ സഹവാസത്തിന്റെയും മാർഗം തുടരുന്നതിന്റെയും അത് ഔദ്യോഗികമാക്കുന്നതിന്റെയും ഭാഗമായി ജൂൺ 25 വ്യാഴാഴ്ച മതങ്ങൾ തമ്മിലുള്ള കരാറിലൊപ്പിട്ടതായി രാജ്യത്തെ കത്തോലിക്കാ മെത്രാൻ സമിതി അറിയിച്ചു. ഇറ്റലിയിലെ യഹൂദമതത്തിന്റെയും സിക്ക്, ഹിന്ദു, മുസ്ലിം മതങ്ങളുടെയും എവഞ്ചേലിക്കൽ ഓർത്തഡോക്സ് കത്തോലിക്കാ സഭയുടെയും നേതൃത്വങ്ങളാണ് കരാറിൽ ഒപ്പിട്ടത്. രാഷ്ട്ര നേതൃത്വത്തിനു മുന്നിൽ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ളവർക്കും തുല്യ അന്തസ്സുറപ്പാക്കുകയാണ് ഈ കരാറിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. വടക്കുകിഴക്കൻ വെനിസ്വേലയിലെ ഗ്വൈരയിലുണ്ടായ വൻ ഭൂകമ്പങ്ങളിൽ 32 പേരെങ്കിലും മരണമടഞ്ഞതായും 700-ഓളം ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജൂൺ 24 ബുധനാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിയോടെ റിക്ടർ സ്കെയിലിൽ 7.2 7.5 രേഖപ്പെടുത്തിയ ഈ വൻ ഭൂകമ്പങ്ങളെ തുടർന്ന് രാജ്യത്തിന്റെ താൽക്കാലിക പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തുണ്ടായ ഈ ദുരന്തത്തിൽ അമേരിക്ക, കൊളംബിയ, ക്യൂബ, ഇക്വഡോർ, ഉറുഗ്വായ്, ഇന്ത്യ, ഇറ്റലി തുടങ്ങി അന്താരാഷ്ട്ര രംഗത്തുനിന്ന് വിവിധ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. രാജ്യതലസ്ഥാനമായ കരാക്കാസിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം കുട്ടികൾക്കെതിരായ 38,558 ഗുരുതര ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നും അതിൽ 35,558 ആക്രമണങ്ങളും ഉണ്ടായിട്ടുള്ളവയാണെന്ന് കണ്ടെത്തിയെന്നും യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസൽ. ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി ജൂൺ 25 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലാണ് ഇത്തരമൊരു പ്രസ്താവന സംഘടനാ നേതൃത്വം നടത്തിയത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിലാണ് കഴിഞ്ഞ വർഷത്തെ അപകടങ്ങളിൽ 70% ഇരകൾക്കും പരിക്കേറ്റിട്ടുള്ളതെന്നും സംഘടന വ്യക്തമാക്കി. ലോകത്തിന്റെ സംഘർഷഭരിത ഇടങ്ങളിൽ സഹായ സഹകരണങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തടസ്സങ്ങളും പ്രതിരോധവും ഉൾപ്പെടെ 8,000-ലധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്ന് യുണിസെഫ് തങ്ങളുടെ റിപ്പോർട്ടിൽ എഴുതി. എല്ലായിടങ്ങളിലും കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 2018 ലോക സമാധാന ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തെ അധികരിച്ചുള്ള ചിന്തകൾ കേൾക്കാം.

ഒന്നാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ടുവരെ സംഭവിച്ചതിനേക്കാൾ മൂന്നിരട്ടി മരണങ്ങൾക്ക് കാരണമായ ഇരുപതാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളെയാണ് ഇന്ന് ലോകം മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ താൽപര്യങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന കലാപങ്ങൾക്കാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയത്തിനുമപ്പുറം സ്വകാര്യ ആധിപത്യത്തിന്റെ വിപുലീകരണം സൃഷ്ടിച്ച സാമ്പത്തിക വൈരുദ്ധ്യങ്ങളും കലാപങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വിസ്മൃതിയിലാഴ്ത്തപ്പെടുന്ന യുദ്ധങ്ങൾ, ലാറ്റിനമേരിക്കയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ, മധ്യപൂർവേഷ്യയിലും യൂറോപ്പിലും നടക്കുന്ന ചേരിതിരിവുകളുടെ യുദ്ധങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സമാധാനം അന്വേഷിച്ചുകൊണ്ട് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടിവരുന്നവരുടെ സ്ഥിതി ഏറെ ദയനീയമാണ്. എന്നാൽ അവരെക്കുറിച്ച് ചിന്തിക്കുവാൻ ബന്ധപ്പെട്ടവർ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നത് സംശയാസ്പദമാണ്. യുദ്ധം ഉപയോഗശൂന്യമാണെന്നും സമാധാനം പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും എല്ലാ രാജ്യങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച പാപ്പായാണ് ഒൻപതാം പിയൂസ് പാപ്പ. ഇതാണ് അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ചുള്ള പഠനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മധ്യസ്ഥരെ ഉൾക്കൊള്ളിക്കുവാനും അദ്ദേഹത്തിന്റെ കാലത്ത് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഒരുമിച്ച് റോമിൽ നടത്തിയ ചരിത്ര പരിശ്രമങ്ങൾ. തുടർന്ന് ഈ പരിശ്രമങ്ങൾ ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ കാലത്ത് രാഷ്ട്രീയ സമാധാനമെന്ന വിശാലമായ ആശയം നടപ്പിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന് അന്താരാഷ്ട്ര രംഗത്ത് സമാധാന സ്ഥാപകരെന്ന നിലയിൽ വിശ്വാസ്യത ലഭിക്കുവാൻ തുടങ്ങിയത്. തുടർന്ന് 1917 യുദ്ധത്തിൽ ഏർപ്പെട്ടവർക്ക് ബെനഡിക്ട് പതിനഞ്ചാമൻ ഉയർത്തിക്കൊണ്ടുവന്ന സമാധാന പദ്ധതികൾ വൻ ശക്തികൾ തടസ്സപ്പെടുത്തിയെങ്കിലും നയതന്ത്ര മേഖലയിൽ അദ്ദേഹം സമാധാനത്തിന്റെ പാപ്പ എന്ന് അറിയപ്പെടുന്നു. തുടർന്ന് 12 പിയൂസ് പാപ്പ, ജോൺ 23 പാപ്പ, പോൾ 6 പാപ്പ എന്നിങ്ങനെ വിവിധ പരിശുദ്ധ പിതാക്കന്മാർ യുദ്ധത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ സമാധാനത്തിലേക്കുള്ള വഴിയിൽ ലോകജനതയെ നയിച്ചതിൽ പ്രധാന പങ്കുകൾ വഹിക്കുന്നു. പോൾ 6 പാപ്പ 1965 ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ സന്ദേശത്തിൽ മുഴങ്ങിക്കേട്ട വാചകം ഇതായിരുന്നു: ഇനിയൊരിക്കലും ആരും യുദ്ധം ചെയ്യരുതേ. ഒരുപക്ഷെ ലോകമഹായുദ്ധങ്ങളുടെ ഭീകരത തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയെന്ന നിലയിൽ ഇനിയും ജനതയെ അനാഥരാക്കാതിരിക്കുവാനുള്ള പാപ്പായുടെ അഭ്യർത്ഥനയായിരുന്നു അത്. സമാധാനം ആത്മീയതയുടെ ഭാഗമെന്നായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തെ ലോക സമാധാന ദിനം ആഘോഷിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത്. കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ ഈ സമാധാന ദിനത്തിൽ പാപ്പാമാരുടെ സന്ദേശങ്ങൾ കത്തോലിക്കർക്ക് മാത്രമല്ല, മറിച്ച് ലോകത്തിലുള്ള എല്ലാവർക്കുമുള്ള ഒരു ക്ഷണമാണ്. സമാധാനത്തിനുവേണ്ടി ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും. ജോൺ പോൾ 2 പാപ്പായും വിവിധ ലോകരാജ്യങ്ങളിലേക്കുള്ള തന്റെ യാത്രകളിൽ ഉയർത്തിക്കാണിച്ചിരുന്നത് മതങ്ങൾ തമ്മിലുള്ള സൌഹൃദവും സമാധാന പ്രവർത്തനങ്ങളും ആയിരുന്നു എന്നതിന് കാലം തന്നെ സാക്ഷി. തുടർന്ന് 2008 ഒക്ടോബർ 18 തീയതി ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ബെനഡിക്ട് 16 പാപ്പായും എല്ലാവരെയും സംരക്ഷിക്കുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് സമാധാനം ഓരോ മേഖലകളിലും കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത അടിവരയിട്ടു പറഞ്ഞു. ശേഷം ഫ്രാൻസിസ് പാപ്പായും സാമൂഹിക ചുറ്റുപാടുകളിൽ സമാധാനം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയെ എടുത്തു പറയുന്നു. സമാധാനം എന്ന വിഷയത്തിൽ സഭയുടെ മഹത്തായ ദൌത്യത്തോട് ഫ്രാൻസിസ് പാപ്പ ഒരു പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തന്റെ സന്ദേശങ്ങളിൽ അടിവരയിടുന്ന സമാധാനത്തിനുവേണ്ടിയുള്ള ആഹ്വാനങ്ങൾ. ഇപ്രകാരം ഫ്രാൻസിസ് പാപ്പ കാലഘട്ടത്തിന് ഉതകും വിധം നൽകിയ സമാധാന സന്ദേശങ്ങളിൽ ഒന്നാണ് 2018 നൽകിയ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും അവരുടെ സമാധാന അന്വേഷണത്തെയും കുറിച്ചുള്ളത്. കുടിയേറ്റക്കാരും അഭയാർത്ഥികളും സമാധാനം തേടിയുള്ള പുരുഷന്മാരും സ്ത്രീകളും എന്നുള്ള ശീർഷകമായിരുന്നു ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശത്തിന് നൽകിയത്. സമാധാനം കൊതിക്കുന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുന്നതിനും സമന്വയിപ്പിക്കുന്നതിനുമുള്ള മൂർത്തമായ നടപടികളെ പിന്തുണയ്ക്കുവാനും പ്രത്യാശ പുലർത്തുവാനും പാപ്പ തന്റെ സന്ദേശത്തിലൂടെ എല്ലാവരെയും ക്ഷണിക്കുന്നു. സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, നൈജീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സായുധ സംഘടനകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പലായനം ചെയ്യുന്ന അഭയാർത്ഥികളെയും US മെക്സിക്കോ അതിർത്തിയിൽ ആയിരക്കണക്കിന് ദരിദ്രരായ മധ്യ അമേരിക്കക്കാരെയും മെക്സിക്കോക്കാരെയും US പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാനുള്ള പരിശ്രമങ്ങളെയും കാലഘട്ടം അടയാളപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ആഹ്വാന സന്ദേശം നാം വായിക്കുന്നത്. അന്ന് ലോകത്തിലുണ്ടായിരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം 280,000+ അവരിൽ 22.5 ആളുകൾ അഭയാർത്ഥികളും
സമാധാനത്തിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയവരുടെ നിലവിളിയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഈ സന്ദേശത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾക്കായി ഹൃദയം മാത്രം തുറന്നാൽ പോരാ എന്ന് നമുക്കറിയാം. നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് വീണ്ടും ഒരു സുരക്ഷിത ഭവനത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്നതിന് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കരുണയല്ലാതെ പ്രവൃത്തികളിൽ ഉൾച്ചേർക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം അഭയാർത്ഥികൾ എന്നൊരു ചോദ്യം നാം ചോദിച്ചേക്കാം. യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, വംശഹത്യകൾ, വംശീയ ഉന്മൂലനം എന്നിവയുടെ അനന്തരഫലങ്ങളിൽ അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ച കാലഘട്ടമാണ് ഇരുപതാം നൂറ്റാണ്ടെന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കണ്ടെത്തലുകൾ ഇന്നും ശരിവയ്ക്കുന്ന തരത്തിലാണ് പരിതസ്ഥിതികളെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. കൂടെ മെച്ചപ്പെട്ട ജീവിതത്തിനായുള്ള ആഗ്രഹവും മറ്റ് ഇടങ്ങളിലേക്ക് ആഗ്രഹത്തിനെതിരായി ചേക്കേറുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. പാരിസ്ഥിതിക തകർച്ചയാൽ രൂക്ഷമായ ദാരിദ്ര്യത്തിൽ നിന്നും പലായനം ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ വർദ്ധനവും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കടന്നു ചെല്ലുന്ന ദേശങ്ങളിൽ നിലനിൽക്കുന്ന പൊതു അഭിപ്രായങ്ങൾ അഭയാർത്ഥികളുടെ നേരെ കണ്ണടയ്ക്കുന്നതിൽ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന കാര്യവും പാപ്പ മറച്ചുവെക്കുന്നില്ല. മാനവികതയെ അവഗണിക്കുന്നതും ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സമാധാനം കെട്ടിപ്പടുക്കുന്നതിനു പകരം അക്രമം, വംശീയ വിവേചനം, അന്യമത വിദ്വേഷം എന്നിവ മനുഷ്യ മനസ്സുകളിൽ വിതയ്ക്കുന്നു. ഇവയെല്ലാം ഇന്ന് വലിയ ഭീഷണികളാണ് ഉയർത്തുന്നത്. സമാധാനത്തിനുവേണ്ടി കടന്നുവരുന്ന ജനതയുടെ മേൽ സാഹോദര്യത്തിന്റെ അനുകമ്പയോടെ സ്വീകാര്യതയുടെ മധുരം നുകരുവാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാനുള്ള വിശ്വാസത്തിന്റെ ഒരു ദൃഷ്ടിയിലേക്കാണ് പാപ്പ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. അഭയാർത്ഥികളായി എത്തുന്നവരുടെ കഴിവുകളെയും താൽപര്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തി സഹായിക്കുകയാണെങ്കിൽ സ്വീകരിക്കുന്ന രാഷ്ട്രത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ കാതലായ മാറ്റങ്ങളുണ്ടാകുമെന്നും പാപ്പ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ നന്മകളെ തിരിച്ചറിയുവാനുള്ള യേശുവിന്റെ ആഹ്വാനം തന്നെയാണ് ഫ്രാൻസിസ് പാപ്പായും ഇവിടെ പുതുക്കുന്നത്. തുടർന്ന് ഫ്രാൻസിസ് പാപ്പ നാല് പ്രവർത്തന മാർഗങ്ങളും നൽകുന്നുണ്ട്. ഒന്ന്, സ്വീകരിക്കുക എന്നതാണ്. അഭയാർത്ഥികൾക്ക് നിയമപരമായ പ്രവേശനത്തിനുള്ള സാധ്യതകൾ വിപുലീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഇത് ഓർമ്മിപ്പിക്കുന്നു. അവരെ പീഡനവും അക്രമവും കാത്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തള്ളിക്കളയരുതെന്നുള്ള അഭ്യർത്ഥനയാണ് ഫ്രാൻസിസ് പാപ്പ നൽകുന്നത്. രണ്ട്, സംരക്ഷിക്കുക എന്നതാണ്. അഭയവും സുരക്ഷിതത്വവും തേടി യഥാർത്ഥ അപകടത്തിൽ നിന്നും പലായനം ചെയ്യുന്നവരുടെ അലംഘനീയമായ അന്തസ് തിരിച്ചറിയുവാനും സംരക്ഷിക്കുവാനും ഓരോ സമൂഹത്തിനും കടമയുണ്ട് എന്ന് ഫ്രാൻസിസ് പാപ്പ അടിവരയിട്ട് പറയുന്നു. ആർക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകുവാൻ ധാർമ്മികമായി സാധിക്കുകയില്ല എന്ന വസ്തുത പാപ്പ അടിവരയിട്ട് പറയുന്നു. മൂന്ന്, പിന്തുണയ്ക്കുക എന്നതാണ്. സുവിശേഷത്തിൽ നല്ല സമരിയാക്കാരനെ പോലെ വീണുകിടക്കുന്നവന്റെ ജീവിതത്തിനും ജീവനും മേൽ തുടർന്നും കാണിക്കുന്ന ഒരു വലിയ പിന്തുണ, ഇതാണ് ഫ്രാൻസിസ് പാപ്പ അടിവരയിടുന്നത്. അതായത്, അഭയാർത്ഥികളുടെ സമഗ്രമായ മനുഷ്യ വികസനത്തെ പിന്തുണയ്ക്കുക എന്നാണ് ഇതിനർത്ഥം. നാലാമത് ഫ്രാൻസിസ് പാപ്പ വയ്ക്കുന്ന നിർദ്ദേശം സംയോജനത്തിന്റേതാണ്. സമൂഹ ജീവിതത്തിൽ പരിപൂർണമായി ഉൾചേരുവാൻ അവരെ അനുവദിക്കുക, മതിലുകൾ പണിയാതെ പാലങ്ങൾ നിർമ്മിക്കുക എന്ന പാപ്പായുടെ ആശയങ്ങൾ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ നിർദ്ദേശം. ഇവയ്ക്കെല്ലാം പാപ്പ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ സന്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, സംഭാഷണവും രണ്ട്, ഏകോപനവും. ഈ രണ്ട് കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സഭയ്ക്കുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും പാപ്പ അടിവരയിട്ട് പറയുന്നു. സമാധാനമുള്ള ഒരു ലോകം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സഭ മുന്നിട്ടിറങ്ങണമെന്ന് പാപ്പ പറയുന്നു. ഇപ്രകാരം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത പൊതുഭവനം എല്ലാവർക്കുമായി സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലാപനം അഭിജിത്ത് കൊല്ലം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം നൽകിയും യുദ്ധമെന്ന തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തിയും ലിയോ 14-ാമൻ പാപ്പ പത്രോസിന്റെ പിൻഗാമിയെന്ന നിലയിൽ പരിശുദ്ധ പിതാവ് വിളിച്ചുചേർത്ത 2-ാമത് കൺസിസ്റ്ററിയുടെ ആദ്യ ദിനത്തിൽ കർദിനാൾ സംഘത്തിനൊപ്പം വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ ബലിയർപ്പിച്ച അവസരത്തിൽ നൽകിയ സന്ദേശത്തിലാണ് സംഘർഷങ്ങളും യുദ്ധങ്ങളും സാധാരണ ജനജീവിതം ദുരിതപൂർണമാക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവസൃഷ്ടിയെന്ന നിലയിൽ സഹകരണ മനോഭാവത്തോടെ ജീവിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് പാപ്പ ഉദ്ബോധിപ്പിച്ചത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായി പത്രോസിന്റെയും പൗലോസിന്റെയും മാതൃകയിൽ ആശയങ്ങൾ പങ്കുവയ്ക്കാനും പരസ്പരം പിന്തുണയ്ക്കാനുമാണ് കർദിനാൾമാർ പരിശ്രമിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സ്രഷ്ടാവ് നൽകിയിരിക്കുന്ന ബുദ്ധിശക്തിയും കഴിവുകളും പ്രശ്നങ്ങൾ സമാധാനപൂർണമായി പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. ലിയോ 14-ാമൻ പാപ്പ വിളിച്ചുകൂട്ടിയ അസാധാരണ കൺസിസ്റ്ററി വത്തിക്കാനിൽ ആരംഭിച്ചു. പോൾ 6-ാമൻ ശാലയിലെ കൺസിസ്റ്ററി ഹാളിൽ ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച സമ്മേളനത്തിൽ സംസാരിച്ച പാപ്പ ഈ സുപ്രധാന സമ്മേളനത്തിലൂടെ പരസ്പര സംവാദങ്ങൾക്കും സഭയുടെ മിഷണറി നിയോഗത്തിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകുന്നതിനുമാണ് താൻ ഏവരെയും ക്ഷണിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ താൻ വിളിച്ചുകൂട്ടിയ കൺസിസ്റ്ററിയിൽ ആവശ്യപ്പെട്ടിരുന്നതും ഇതേ സഹകരണവും പിന്തുണയുമാണെന്ന് അനുസ്മരിച്ച പരിശുദ്ധ പിതാവ് കർദിനാൾ സംഘത്തിന്റെ പ്രധാന ഉത്തരവാദിത്വങ്ങളിൽ ഒന്ന് ഇതുതന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചു. ഐക്യവും കൂട്ടായ്മയും അനുദിന സംവാദങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും വളർത്തിയെടുക്കേണ്ട ഒന്നാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പുതുനന്മയ്ക്കും മാനവികതയ്ക്കുമായി സഭ നൽകേണ്ട സംഭാവനകളെക്കുറിച്ചും പരാമർശിച്ച പാപ്പ വിശ്വസ്തതയോടും സ്വാതന്ത്ര്യത്തോടും വിശ്വാസ്യതയോടും കൂടി സുവിശേഷ പ്രഘോഷണം നടത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കർദിനാൾമാരെ ആഹ്വാനം ചെയ്തു. 230-ലധികം പേരുടെ മരണത്തിനും 100-കണക്കിനാളുകൾക്ക് പരിക്കിനും കാരണമായ വെനിസ്വേലയിലെ ഭൂകമ്പങ്ങളുടെ ഇരകൾക്കായി 1 കോടിയിലധികം രൂപ സംഭാവന നൽകി ലിയോ 14-ാമൻ പാപ്പ. ഭൂകമ്പമുണ്ടായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വത്തിക്കാന്റെ കാരുണ്യസേവന വിഭാഗത്തിലൂടെ 100,000 യൂറോയാണ് പാപ്പ പ്രഥമ സഹായമായി രാജ്യത്തിനു നൽകിയത്. വെനിസ്വേലയുടെ തലസ്ഥാനത്തിന് വടക്കുള്ള ഗ്വൈര സംസ്ഥാനത്ത് റിക്ടർ സ്കെയിലിൽ 7.2, 7.5 എന്നീ തോതുകൾ രേഖപ്പെടുത്തിയ 2 ഭൂകമ്പങ്ങളിലായി 235 പേരെങ്കിലും മരണമടഞ്ഞതായും 1,000-ത്തോളം ആളുകൾക്ക് പരിക്കേറ്റതായും വ്യാഴാഴ്ച രാവിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതാണ്ട് 50,000-ത്തോളം ആളുകൾ ഭവനരഹിതരായി. അതിരൂക്ഷമായ ഈ അവസ്ഥയിൽ രാജ്യത്തിന്റെ താൽക്കാലിക പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് രാജ്യത്ത് ദേശീയ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. വെനിസ്വേലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂകമ്പങ്ങൾ മൂലം ദുരിതപൂർണമായ അവസ്ഥയിൽ കഴിയുന്ന സാധാരണ മനുഷ്യരെ ചേർത്തുപിടിച്ച് ഇറ്റലിയിലെ കത്തോലിക്കാ സഭ രാജ്യത്തെ ജനത്തോടുള്ള സാമീപ്യത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ഭാഗമായി ഇറ്റലിയിലെ മെത്രാൻ സമിതി 500,000 യൂറോ ഏതാണ്ട് 5 കോടിയോളം രൂപ രാജ്യത്തിന് സംഭാവന ചെയ്തു. വെനിസ്വേലയിലെ മെത്രാൻ സമിതി അധ്യക്ഷനും വലൻസിയ അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് ഹെസൂസ് ആന്തോണി ഗൊൺസാലസ് ദെ സാരാത്തെ സാലസിനയച്ച ഒരു സന്ദേശത്തിലൂടെ രാജ്യത്തെ സഭയ്ക്കും ഇടവക സമൂഹങ്ങൾക്കും ജനങ്ങൾക്കൊപ്പവും ജനങ്ങൾക്കുവേണ്ടിയും സേവനമനുഷ്ഠിക്കുന്ന സമർപ്പിതർക്കും ഇറ്റലിയിലെ മെത്രാൻ സമിതി അധ്യക്ഷനും ബൊളോഞ്ഞ അതിരൂപതാധ്യക്ഷനുമായ കർദിനാൾ മത്തയോ സൂപ്പി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എല്ലാ സഹനങ്ങളും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും ദുർബലരുടെയും വേദനകൾ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഉത്തരവാദിത്വവും സഹകരണവും ഐക്യദാർഢ്യവും ആവശ്യപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദേശത്തുനിന്ന് സിവിൽ മത എൻജിഒകളും സംഘടനകളും ധനസഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിബന്ധനകളും ചട്ടവട്ടങ്ങളും കൂടുതൽ കർശനമാക്കി ഇന്ത്യയിലെ ആഭ്യന്തര മന്ത്രാലയം. ഇതനുസരിച്ച് നിയമലംഘനം നടത്തുന്ന സംഘടനകൾക്കും എൻജിഒകൾക്കും പിഴയ്ക്കുപുറമെ ഫണ്ടുമരവിപ്പിക്കൽ, ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയവ നേരിടേണ്ടി വന്നേക്കാമെന്ന് പ്രാദേശിക വൃത്തങ്ങളെ അധികരിച്ച് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പുതിയ ചട്ടങ്ങൾ സംബന്ധിച്ച വാർത്തകൾ രാജ്യത്ത് നിരവധി പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.
2: ഭക്തിഗാനമാലിക.

അശോക് ദാമോദർ എഴുതി, ബിബി മാത്യു സംഗീതം പകർന്ന ഒരു ഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം ആലാപനം. കെസ്റ്റർ

ജോൺ പീറ്റർ, ജിബിൻ ടി എസ് എന്നിവർ ചേർന്ന് എഴുതി ജിബിൻ ടി എസ് സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ മാത്യു കോലാടി.